നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും മലയാളം പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടക മാസം 18-ാം തീയതി, തിങ്കളാഴ്ച. യുവവാണി, അറിയിപ്പുകൾ എന്നിവ ഇന്നത്തെ പരിപാടിയിൽ കേൾക്കാം.

ശ്രീവിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി റാണിച്ചങ്ക നാളെ രാവിലെ 6 മണിക്ക് യാത്ര ആരംഭിക്കും. ഈ ബോട്ടിന്റെ ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും. ഷഹീദ് ദ്വീപിലേക്ക് എം വി സ്ട്രേറ്റലിൻ്റെ നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി ബംബൂക്ക നാളെ രാവിലെ 6:15 സ്വരാജ്

ലക്ഷദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11:30 എം വി ജോളിബോയ് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 2 ഷഹീദ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാ ബോട്ട് ഉച്ചതിരിഞ്ഞ് 3:30 ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി റാണിലക്ഷ്മി ഷഹീദ് ദ്വീപിലേക്ക് നാളെ രാവിലെ 11 യാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1 സ്വരാജ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാ ബോട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ഷഹീദ് ദ്വീപിലേക്ക് എം വി ഹെഡ്ബേ നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങും. എം വി ബാരട്ടാങ് നാളെ വൈകുന്നേരം 5 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് 5 അതായത് ബുധനാഴ്ച രാവിലെ 5:30 ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ശ്രോതാക്കൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ്. ശ്രോതാക്കളെ, ഇന്ന് 3 ദേശീയ അവയവദാന ദിനമായി ആചരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണാനന്തരവും പുണ്യം ചെയ്യാം, അതാണ് അവയവദാനം. ഒരു മനുഷ്യന് ചെലവില്ലാതെ സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നന്മയുള്ള പ്രവൃത്തി. അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അവയവദാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഈ വഴിയിൽ ഇനിയും നാം ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ദ്രഷ്ടാക്കളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ ദ്വീപുകളുടെ മാന്ത്രികതയും സൗന്ദര്യവും സവിശേഷതയും ഉൾക്കൊണ്ട ലോകത്തെ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥ നിങ്ങളുടെ പക്കലുണ്ടോ? വിവര പ്രക്ഷേപണ മന്ത്രാലയവും പ്രസാർഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച് വഴി അത് ലോകത്തിന് കാണിക്കാനുള്ള അവസരമാണിത്. നിങ്ങളുടെ ക്യാമറയിലൂടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഏറ്റവും മികച്ചത് പകർത്തു. അതിൻ്റെ സംസ്കാരം, പൈതൃകം, ടൂറിസം, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിവ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് 1 മുതൽ 3 വരെ ദൈർഘ്യമുള്ള വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ്. അതെ, ആകർഷകമായ സമ്മാനങ്ങളും നേടാനുണ്ട്. ജില്ലാതലത്തിൽ 50,000 സംസ്ഥാന തലത്തിൽ 2,00,000 ദേശീയ തലത്തിൽ 5,00,000 സമ്മാനങ്ങൾ. പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? വേവ്സ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യൂ, മൈ വേവ്സ് തുറക്കൂ, പ്രോഗ്രാമിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കൂ. സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 31. നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നിങ്ങളുടെ അഭിമാനം. ഇപ്പോൾ പങ്കെടുക്കൂ, 2,00,000 പ്രചോദിപ്പിക്കൂ.

സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പലപ്പോഴും പുറം ലോകത്തിൻ്റെ വിമർശനങ്ങളും സമ്മർദ്ദങ്ങളും നമ്മെ തളർത്താൻ ശ്രമിക്കും. എന്നാൽ നമ്മെ യഥാർത്ഥത്തിൽ ഉയർത്തുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസവും പ്രതീക്ഷയും മുന്നേറാനുള്ള മനസ്സുമാണ്. മാറ്റം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിപ്ലവം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ശക്തിയെ വിശ്വസിക്കൂ. മഹത്തായ കാര്യങ്ങൾ എപ്പോഴും ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി ചിട്ടപ്പെടുത്തിയ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് സുഹൃത്തുക്കൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ലോകമെമ്പാടും ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 7 വരെ ലോക മുലയൂട്ടൽ വാരം ആഘോഷിക്കുന്നു. ശിശുക്കൾക്ക് പ്രകൃതി നൽകുന്ന ഒരു സമ്പൂർണ്ണ ആഹാരമാണ് അമ്മയുടെ മുലപ്പാൽ. പ്രസവശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ ശിശുവിനെ മുലയൂട്ടി തുടങ്ങണം. കൊളസ്ട്രം അഥവാ ഇളം മഞ്ഞ നിറത്തിലുള്ള പ്രഥമ മുലപ്പാൽ രോഗപ്രതിരോധ ശേഷി ഉള്ളതാണ്. ലോകമെങ്ങും വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മുലയൂട്ടുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും മുലപ്പാൽ എല്ലാ കുട്ടികളുടെയും അവകാശമാണെന്നും അത് ലഭ്യമാക്കേണ്ടത് കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ജോലി സമയങ്ങളിലുൾപ്പെടെ കൃത്യമായ ഇടവേളകളിൽ മുലയൂട്ടുന്നതിന് സ്വതന്ത്രവും സൗകര്യപ്രദവുമായ ഇടങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിൻ്റെ ആവശ്യകതയും ലോക മുലയൂട്ടൽ വാരാചരണം ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, തൊഴിലന്വേഷകർക്ക് വഴികാട്ടിയായി ഇതാ തൊഴിലവസര വാർത്തകൾ.

ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഫിനാൻസ് ഓഫീസർ 17, ഡെപ്യൂട്ടി മാനേജർ 8, മാനേജർ 5 എന്നിങ്ങനെ മൊത്തം 30 ഒഴിവുകളാണുള്ളത്. ഫിനാൻസ് ഓഫീസർ ഡെപ്യൂട്ടി മാനേജർ വിഭാഗത്തിലേക്കുള്ള യോഗ്യത CA അല്ലെങ്കിൽ ICWA ആണ്. മാനേജർ തസ്തികയിലേക്ക് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MA അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. കൂടുതൽ വിവരങ്ങൾക്ക് https://hal.india.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://hal.india.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 12. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിക്കുന്നു. 40 ഒഴിവുകളാണുള്ളത്. അഗ്രികൾച്ചറൽ എഞ്ചിനീയർ 1, മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ റിസർച്ച് ഓഫീസർ യുനാനി 4, സയന്റിസ്റ്റ് ബി 5, സിവിലിയൻ മെഡിക്കൽ ഓഫീസർ 18, അസിസ്റ്റന്റ് പ്രൊഫസർ 6, അസിസ്റ്റന്റ് ഇൻഡസ്ട്രിയൽ ഡ്രൈവർ 2, വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ 4 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 14. വിശദ വിവരങ്ങൾക്ക് www.upscionline.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upscionline.nic.in. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, അതായത് CERT, സയന്റിസ്റ്റ് ബി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 83, ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 25, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 25 എന്നിങ്ങനെ മൊത്തം 133 ഒഴിവുകളാണുള്ളത്. യോഗ്യത BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. വിശദ വിവരങ്ങൾക്ക് www.cert-in.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cert-in.org.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 17.

മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ഹരിണിയും ചേർന്ന് ആലപിച്ച ഗാനമാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ ആസ്വദിച്ചത്. ഗാനശില്പികൾ

0: വിദ്യാസാഗറും ഗിരീഷ് പുത്തഞ്ചേരിയുമാണ്. ഇനി തൊഴിൽ മാർഗനിർദ്ദേശങ്ങൾ കേൾക്കാം.
1: പ്ലസ് ടു കഴിയുന്നതോടെയാണ് ഉപരിപഠനത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് കുട്ടികൾ തിരിയുന്നത്. പ്ലസ് ടുവിന് ശേഷം എന്തു പഠിക്കണമെന്ന ചോദ്യം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ പഠന മേഖലയായതിനാൽ പ്ലസ് ടുവിന് പഠിച്ച വിഷയങ്ങളുടെ പിന്തുടർച്ചയുള്ള വിഷയങ്ങളും പഠന മേഖലകളും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ പുതുതായി പുതിയ പഠന വിഷയങ്ങളിലേക്കും തിരിയാം. പഠിതാവിൻ്റെ അഭിരുചിയും പഠന പ്രാപ്തിയും ആൺപെൺ വ്യത്യാസവും രക്ഷിതാക്കളുടെ സാമ്പത്തിക പ്രാപ്തിയും ഒക്കെ പരിഗണിച്ച് ഉചിതമായ പഠന മേഖലകൾ പഠിതാവ് കണ്ടെത്തണം. സയൻസ് വിഷയം പഠിച്ച് പ്ലസ് ടു ജയിച്ച വിദ്യാർത്ഥി സയൻസിൻ്റെ തുടർ പഠനത്തിനും മാനവിക വിഷയങ്ങളുടെ പഠനത്തിനും കൊമേഴ്സ് പഠനത്തിനും ഒരുപോലെ യോഗ്യനാണ്.

പ്രാപ്തിയും ആൺപെൺ വ്യത്യാസവും രക്ഷിതാക്കളുടെ സാമ്പത്തിക പ്രാപ്തിയും ഒക്കെ പരിഗണിച്ച് ഉചിതമായ പഠനമേഖലകളിൽ പഠിതാവ് കണ്ടെത്തണം. സയൻസ് വിഷയം പഠിച്ച് പ്ലസ് ടു ജയിച്ച വിദ്യാർത്ഥി സയൻസിൻ്റെ തുടർ പഠനത്തിനും മാനവിക വിഷയങ്ങളുടെ പഠനത്തിനും കൊമേഴ്സ് പഠനത്തിനും ഒരുപോലെ യോഗ്യനാണ്. സയൻസ് ഗ്രൂപ്പ് പഠിച്ച് പ്ലസ് ടു ജയിച്ച വിദ്യാർത്ഥിക്ക് എൻട്രൻസ് എഴുതി മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഫോറസ്ട്രി, ഫിഷറീസ് വിഷയങ്ങളിൽ തുടർ പഠനം നടത്താം. ഇതിൽ തന്നെ ബയോളജി പഠിച്ച സയൻസ് ഗ്രൂപ്പ് ജേതാവ് പാരാമെഡിക്കൽ കോഴ്സുകൾ, മോഡേൺ മെഡിസിൻ, ആയുർവേദ നഴ്സിംഗ് എന്നിവയിലും അനുബന്ധ മേഖലയിലും തുടർ പഠനം നടത്താൻ കഴിയും. എഞ്ചിനീയറിംഗ് മേഖലയിൽ എൻട്രൻസ് എഴുതാതെ എഞ്ചിനീയറിംഗ് പഠനം തുടരാൻ പ്ലസ് ടു മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികൾക്ക് അവസരമുണ്ട്. വിവിധ പോളിടെക്നിക് കോളേജുകളിലെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നോൺ എഞ്ചിനീയറിംഗ് ശാഖകളിൽ പഠനം നടത്താം. പോളിടെക്നിക്കിൽ പഠിക്കാൻ പ്ലസ് ടു പരീക്ഷയിലെ മാർക്കല്ല പരിഗണിക്കുക. അക്കാരണത്താൽ ഏത് ഗ്രൂപ്പ് പഠിച്ച വിദ്യാർത്ഥിക്കും പോളിടെക്നിക് കോഴ്സിലേക്ക് ചേർന്ന് ഉപരിപഠനം നടത്താം. അധ്യാപന ജോലിയിൽ താൽപ്പര്യമുള്ളവർക്ക് സർക്കാരിൻ്റെയും സ്വകാര്യ മാനേജ്മെൻറ്റിൻ്റെയും നിയന്ത്രണത്തിലുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജുകളിൽ ചേർന്ന് TTC പാസ്സായി പ്രൈമറി സ്കൂൾ ടീച്ചറാകാനുള്ള യോഗ്യത നേടാം. TTC പഠനത്തിന് യോഗ്യതാ മാനദണ്ഡം പ്ലസ് ടു മാർക്കാണ്. ഏത് ഗ്രൂപ്പ് പഠിച്ചാലും TTC പഠനത്തിന് യോഗ്യരാണ്. സയൻസ് ഗ്രൂപ്പിൽ പ്ലസ് ടു യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് പരമ്പരാഗത BSc ഡിഗ്രി വിഷയങ്ങൾ തുടർ പഠനത്തിനായി തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ സയൻസ് മേഖലയിലെ ന്യൂ ജനറേഷൻ കോഴ്സുകളായ BBA, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ് പോലുള്ള വിഷയങ്ങൾ പഠിച്ച് ഈ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടി ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കാനും പ്ലസ് ടു സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ അധ്യാപകരാകാനും ഉയർന്ന ശാസ്ത്ര ഗവേഷണ പഠന സ്ഥാപനങ്ങളിൽ ശാസ്ത്രജ്ഞരാകാനും അവസരങ്ങൾ ലഭിക്കും. മാനവിക വിഷയങ്ങൾ, കൊമേഴ്സ് എന്നീ ഗ്രൂപ്പുകൾ പഠിച്ച് പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ പഠന വിഷയങ്ങളിലെ പരമ്പരാഗത ഡിഗ്രി പഠനങ്ങളായ BA, BCOM പോലുള്ള ഡിഗ്രി പഠനം നടത്തി തുടർന്ന് ഈ വിഷയങ്ങളിലെ ഉപരിപഠനത്തിൽ പ്രവേശിക്കാം. നിയമപഠനം ആഗ്രഹമുള്ളവർക്ക് BA LLB എന്ന 5 വർഷ LLBക്കു ചേർന്നു പഠിക്കാം. എന്നാൽ ഇതിനായി സർക്കാർ എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന എൻട്രൻസ് പരീക്ഷ പാസ്സാകണം. നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലും ഈ പഠനത്തിന് അവസരമുണ്ട്. മാനേജ്മെൻറ്റ് മേഖലയിലേക്കുള്ള കരിയർ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് BBA പഠിക്കാം. ആനിമേഷൻ, സിനിമ, നാടകം, ചിത്രകല മുതലായ പഠന മേഖലയിലേക്കും പഠനം വ്യാപിപ്പിക്കാം. സിനിമാ പഠനത്തിന് പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടാതെ കേരളത്തിലെ CDIT ആ മേഖലയിലെ ധാരാളം കോഴ്സുകൾ നടത്തുന്നുണ്ട്. ചിത്രകല, ശില്പനിർമ്മാണം എന്നീ പഠനശാഖകളിൽ താൽപ്പര്യമുള്ളവർക്ക് ഫൈൻ ആർട്സ് കോളേജുകളിൽ ചേർന്ന് ഈ വിഷയത്തിൽ ബിരുദ പഠനങ്ങൾ നടത്താം. ഹോട്ടൽ, ടൂറിസം മേഖലയിൽ പഠനം തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം ഡിഗ്രി, ഡിപ്ലോമ നിലവാരമുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഇത്തരം എണ്ണമറ്റ കോഴ്സുകൾ പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്.

ജോൺസൺ മാസ്റ്റർ സംഗീത സാന്ദ്രമാക്കി, പൂവച്ചൽ ഖാദർ വരികളെഴുതി, എം ജി ശ്രീകുമാറും ചിത്രയും രാജവാഴ്ച എന്ന ചിത്രത്തിൽ ആലപിച്ച ഗാനമാണ് കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ യുവവാണി ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. ഇന്ന് മലയാളം പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായത് ജിജി പി എസ്. ഏവർക്കും സ്നേഹാശംസകൾ.